ാണ് യുക്രൈന് യുദ്ധം അവസാനം കിരീമ വേണുവേൻ ഇന്ത്യ വടാത് റിജു മെദിഹാത് വിമാക് സിദു കരമേൻ സെറ്റന ബവ് വിദേശമാത്യ എസ് ജയശങ്കർ പ്രകാശ കരത്തിബനമ നെവ്ഗത കിരീം ബാധാവകിൻ തൊലവ സിദു കിരീമ സഹ ഗെട്ടു മൗമ കിരീം ഏതുളു കരുണു ഗണനാവാക് സന്ധ ദ്വിപാർശ്വമ എകഗ കര ഗണിമിൻ പവതിന അർബുദയ വിശദീമട്ട് ഇന്ത്യാവേ ഉത്സാഹയാക് എത്തി ബവ് വിദേശമാത്യവരാ സന്ധാൻ കല ബവ് ബ്ലൂംബർഗ് വെബ് അടവിയ വാർത്താക്കല തീരുമാനിക്കലായി സന്ധാൻ വെന്നെ റുസ്യാവട സ യുക്രൈനയുടെ ഉപദേശ ലബാദീമട്ട് വെടി മെതി ഹെത്വീമാക് പസുകിയ മാസ കീപയാത്തുലത്ത് ഇന്ത്യാ വിസിൻ സിദ്ധുക്കരണ ലബു ബവത് പസുകിയതാ പെവത്തി ആരക്ഷക സമുലോകതേ അമാത്യവരാ സന്ധാൻ കര തിബനവ ഇതക്കുമ ഇമ്രാൻ ഖാൻ നിദാസ് കര ഗനീമേ വിരോധതാ പാഗമന അഗനൂറട്ട ലങ്കാവേ തിബനവാ കിലാത് സന്ധാൻ കരണവാ സാക്കാച്ചാവട്ട പെമിനെന്നൈ പാകിസ്ഥാന അഗമത്തി ഇല്ലായി കിയലായി സന്ധാൻ വെന്നെ അത് ചാരൂപ സമഗിൻ തൊറതുറു സടഹാൻ കരണവാ പാഗമനെ ബന്ധനാഗാരഗത കരസിട്ട് പാകിസ്ഥാനെ ഹിടപ്പു അഗമത്തി ഇമ്രാൻ ഖാൻ നിദാസ് കര ലിസ ഇല്ല ഹുഗേ ടെഹരിക്ക് ഇൻഫാസ് പക്ഷേ നായകൻ സഹ ആധാര കരുവാൻ പസുഗി എരിത ഖൈബ പക്ടുവാൻകാ പ്രാന്തേ സെറ്റ് ഇസ്ലാമാബാദ് അഗനൂറ ദക്വാ വിരോധതാ പാഗമനക്ക് ആരംഭിക്കല അത് അഗനൂറട കിലോമീറ്റർ പണഹ കാസന്നെ പീട്ടി ഖൈറാബാദ് നഗരയുടെ പെമിനീമിട്ട് നിയമിത ബവായി സന്ധാൻ ബെന്നെ കിയല തത് വാർത്താക്കല തീനോ എതക്കുമേ പ്രാന്ത്യ ശിശു വിരോധതാ പ്രചണ്ഡ അത്തട്ട് ഹരി തിബനോ കിലാത് സന്ധാൻ ബെനോ ആയുധാസ് പൻസിയാ കത്തടങ്ങോട്ട് ദഹസക്കട്ട് വെടി പിരിസക്കട്ട് തുവാല കിലായി അത് ചാരൂപ സമഗിൻ തുറത്തുറു സടഹാൻ കരാന്നെ ഉസസ് പാസ സന്ധാ പ്രമാണവത് പ്രതിപാദന നൊലബീമട്ട് എരഹിവ പാരിസ് അഗനുവര ഏതുളു പ്രാൻഷ്യ പുരാ പേത്തിരേഗേ ശിശു വിരോധത പ്രചണ്ഡക്കാരി മുഹണുവരക് ഗിന എതി അതര് എമ വിരോധതാവാണ്ട് മാപ്യാൻ വിപക്ഷീയ ദേശപാലനജ്ഞൻ സഹ വൃത്തിയ സമിതി നിയോജിതേന്റെ എക്വീമത് സമഗ് തവതുരുടാത് ഉത്സന്നവിമിൻ പവത്തിന് ബൈ സദഹാൻ കല്ലത്തിയെന്നിക്കലായി അത് വാർത്താ വന്നെ മേ സംബന്ധി ദിനമിന് പോവാത്ത ദീർഘ വിസ്തരാക് സഹിതവ തുറത്തുറു സടഹാൻ കലത്തേനോ ബംഗ്ലാദേശിയെ സിയട അസൂയക ജനതാവ് അല്ലാസ് ദൂഷണേട്ട യടവേല ട്രാൻസ്പേരൻസി ഇന്റർനാഷണൽ ഹെരിദാറവാക്കില തത് സന്ധാൻ കലത്തേനോ ഇതക്കം മേ സ്വിറ്റ്സർലാന്റ് ജനാധിപതി ഇന്ത്യാവേ കില തത് ചാരൂപ സന്ധാൻ കലത്തേനോ ഗ്രാമാതെ നരേന്ദ്രമോദി സഹ സ്വിറ്റ്സർലാന്റ് ജനാധിപതി അത്ര പെവത്വിന വാക്കിയല തമൈ അത് വാർത്താ കലത്തിയെന്നെ ദിനമിന് പോവാത്ത മേ സംബന്ധം തുറത്തുറു വിധി അപ്പിയാണ് ക്രീഡാ പിടുവട്ട ക്രീഡാ തുറത്തുറു മുണാതി കില ബലാണ് നിലവരണയാക് ഇല്ലു കായവാർദ്ധന വിധായക സഭാവട്ട് ഗെതറയാണ് വെയ് കരാട്ടേ ദോ ക്രിയാകാരി ബാലകായാത് അക്രിയ കല്ലാക്കിയലായി അത് സന്ധാനുവിൻ പ്രിൻസ് ഗുണശേഖര വാർത്താവ് അരകിനേനവ ശ്രീലങ്ക കായവർദ്ധന സഹ ശാരീരിക യോഗ്യതാ സമ്മേളന സഭാപതി രവീന്ദ്ര റുദ്രഗു മഹത സഹ എം സമ്മേളന വിധായക സഭയ്ക്കാനത്ര അതിവോ മതഭേദയാക് ഹേതുവിൻ കായവർദ്ധന നിലവരണയാക് പവത്തിയുമിട അവസര ലബാദിനിസ് കലയിലും പ്രതിക്ഷേപകരമിൻ കായവർദ്ധന വിധായക കമ്മിറ്റി അത്തുളു സമ്മേളന വിസുരുവ പരിപാലന അതിവിശേഷ ഗസറ്റ് നിവേദനയാക് മകൻ ക്രീഡാ അമാത്യാംശയെ അടുത്തിട്ട് പവറാകിന് തിബനുമാക്കിയ അത് സന്ധാൻ കല്ല തീയനോ ശ്രീലങ്കാവ് സമഗ ഹെട്ട സടനര പേര് പാകിസ്ഥാന് നായകത്വേ കലബീമാക് ഹിടപ്പു നായക സൽമൻ ബാബർ ഷഹീൻ ഷാ കപാതമലാക്കിയ തമൈ അത് വാർത്താക്കലത്തിന് പ്രിൻസ് ഗുണശേഖര വാർത്താവ് അരകേനോ ശ്രീലങ്കാവ് സമഗ ഹെട്ട ആരംഭവന് വിസായ് വിസ ക്രിക്കറ്റ് തരംഗാവലിയേതി വസറ ദെക്കഹമാരക്കട്ട അധിക കാലയാക് പാകിസ്ഥാന് ക്രിക്കറ്റ് പിരട്ട് നായകത്വേ ലബാദുൻ സൽമൻ അലിയാഗ കണ്ടായമെ നിവാത്കര് ഒഹു വെണുവട്ട് ആളംബക്ക് പിത്തുകാരു സൈബ് സാഡ ഫർഹാൻ നായകത്വേട്ട പാത്കരത്തി ബെനോക്കലായി സന്ധാൻ വേണ്ടി ഇംഗ്ലണ്ട് ടെസ്റ്റ് തരംഗാവലി അത്തരത്തൂർ അനപേക്ഷിത പരാജയൻ സഹ എല്ലവൂ വിനയ ചോദനാമത ഗെതിരയാവനല്ലാത്ത ക്രീഡക്കീൻ ഹദ്ദിനാകിൻ എക് ഐകു അഗാമിൻമ എടപു നായകയാൻ വന ബാബർ അസാം സഹ ഷഹീൻ ഷാഫ്രിഡീദ് ശ്രീലങ്കാവട്ടെ എരഹി വിസായ് വിസ് തരംഗാവലി നിവാത്കരത്തി ബെനോക്കിയല തത് സന്ധാൻ കർല തീയനോ അപ്പൊ കാർട്ടൂൺസ് വട്ടാത്ത അവധാനയോ മുഖരമു ദിനമിന് അഞ്ജനഗെ കാർട്ടൂണിട്ടായി അവധാന കഹന്തഗമഗെ പൊഹട്ടുവേ നെവേ കിയല സാഗര കിയാണ് ഓഹോമ അതാരിനേക്ക് വെറദീനെ വിപതാക്നെ വേലാത്തിയെന്നെ കിയലായി സന്ധാൻ വിന്നെ അത് ദിനമിന് പോവാത്പാത്തി അപ്പൊ ലങ്കാദ്വീപ് പോവാത്പാത്തിട്ട് അവധാന യമുക്കരമു പങ്കജ് രുവീന്ദഗി സരദമത തോൽപ്പിറ്റുവലായി സട്ടഹാൻ വെന്നെ മേ റിമാൻഡ് വെന വിധിയട്ട് മുക്കദ് കിയാന്ന് തീയന്നെ එයා අපේ පාක්ෂිකයෙක් නෙවෙයි කියලා. එහෙම තමයි අද ලංකාදීප පුවත්පතේ පංකජ රුවින්දගේ සරදම් සටහන් වෙන්නේ. දිවයින ජයරත්න වික්‍රමසිංහගේ ෆේක්බුක්.
ඥානසාර හාමුදුරුවන්ගේ සිවුර ඉවත් කරලා උසා

0: FM 93.7 ലാഖാന റേഡിയോ ITN.
1: അതാരിന്ന ബേവകേദ നേ ഒബട പുളുവാൻ വിഷമതെൻ മിതെൻ ജീവിതേ കൊടയാന ഇവാ വെനു
2: മമനന്ദേ മാനം റിലാക്സ്
3: അനമ്മനങ്ങള വധുനാ നേദ മേ എക്സ്പെർട്ട് ഹരിടം ഹരിനി
4: ഓണമ സന്ധിവേദനാവകട പ്രബലമ വിദ്യാനുകൂല വിസദമ ഓതുശീൽ ആക്ടീവ് പ്ലസ്
5: එකයි වෙනද 14යි
6: වෙලාව ඔබ වෙත ගෙන ආවේ
7: සම්පූර්ණ ලොතරැයි හඳුන්වාදින වාසි ටිකට් පතින් දිනපතා රුපියල් ලක්ෂ 10යි 5 56 සහ 25000 මුදල් ත්‍යාග සමග ඉලෙක්ට්‍රික් යතුරු පෙදිය තුළු තවත් තෑගි දිනා ගන්න TLB වාසි කොයි කාටත් වාසි